വക്രതുണ്ട മഹാകായ സൂര്യകോടി സംപ്രഭ നിർവിധിനും കുരുമേദേവ സർവകാര്യസു സർവദാ രുബ്രരു മിൽനേ കാ മൗക നഹി പാ രഹാ ഹൂ അഥ ശബ്ദോ സേ അപ്നോ കോ നമൻ കർ ലേതാ ഹൂ പ്രത്യേക വ്യക്തി കിസി ന കിസി രൂപ മേ ശ്രേഷ്ഠ ഹോതാ ഹേ ഇസിലിയേ ആപ്കി ശ്രേഷ്ഠ കോ ഹാർദിക് സേ നമൻ കർത്താ ഹൂ ഫാഹുൻ റേഡിയോ കെ സഭി സുന്നേ വാലോ കോ ഹാർദിക് സേ അഭിനന്ദൻ കർത്തേ ഹുവേ ഔർ യേ കഹന ചാഹുംഗാ കി ഹം സബ് ഫിർ ഉപസ്ഥിത് ഹോ ഗയേ ഹേ കാര്യക്രം ജ്യോതി കാ പ്രകാശ് ലേകർ ജിസ്മേ കുഛ് ന കുഛ് സന്ദേശ് ഔർ ലേകർ ഹം സബ് യഹാ ഉപസ്ഥിത് ഹുവേ ഹേ ഹമാരേ സാഥ് ജുഡ് ഗയേ ഹേ ഹമാരേ കൊലേഖാ സാഥി അനുരാധാ ജീ ഔർ അഭി ആഗേ മേ ഹം ആപ്കേ സാഥ് ജുഡ്നേ വാലേ ഹേ ഭാരത് ദേശ് സേ ഭാരത് സേ ഔർ ഹമാരേ ആചാര്യ സൂരജ് ദേവ് ജീ കേ സാഥ് ജോ കർഗോപൂർ ഗോണ്ടാ ഡിസ്ട്രിക്ട് മേ ഔർ ജാകർ കെ ഉത്തർപ്രദേശ് മേ യേ ഔർ ഹേ ഔർ വഹാ കാ വാതാവരണ വഹാ കാ സന്ദേശ് ഹം സബ് കേ ലിയേ രഖ്നേ വാലേ ഹേ തോ സുനേ വാലേ ഹോ പഹലേ ഹം ഏക് വഹീ ഗീത് കേ ഓർ ബഢേംഗേ ഫിർ ആപ്കേ സാഥ് ജുഡ് ജായേംഗേ।